ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പമുള്ളത് ആർജെ കിടാവിൽ, ആർജെ നൗറിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, മ്യൂസിക്. പലതരം മ്യൂസിക് ഉണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്, മെലഡി, റാപ്പ്, ഹിപ് ഹോപ്പ്, പോപ്പ്, ജാസ് എന്നിങ്ങനെ ഇങ്ങനെ. ഇനിയും പാട്ട് വിശേഷമായി ഞാൻ വീണ്ടും വരാം. അതിനു മുമ്പ് ഒരു പാട്ടായാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ ടാവ്, ആർ ജെ നൗറിൻ.

0: ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ, നിങ്ങളോടൊപ്പമുള്ളത് ആർജി കിടാവിൽ, ആർജി നൗറിൻ. ഇപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ്റെ സമയമായിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും. അതേത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം.
1: എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്?
2: കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് സായിരം തുടങ്ങിയിട്ട്.
1: ഓ, അത് ശരി. എടാ, ഏതായാലും നീ തോക്കും അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം. അപ്പുക്കുട്ടാ,
3: തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട.
1: നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം.
3: അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്?
1: നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ.
4: സിനിമ പാടാനായിരിക്കും.
1: അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ.
3: ആരുടെ പാട്ട് കേട്ടാണ്ട് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന്
2: കാണാം.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ 9072879090 അയക്കണേ. നമ്പർ വീണ്ടും പറയാം, 9072879090. അപ്പോൾ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജി ഡാവിൽ നിങ്ങളോടൊപ്പം കുട്ടി ആർജി നൗറീൻ.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം ആർജിക് ഡാവിൽ, നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. മ്യൂസിക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് അത് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ അതങ്ങ് പറഞ്ഞതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? കാരണമുണ്ട്. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ മ്യൂസിക്, സാഡ് ആയിരിക്കുമ്പോഴും മ്യൂസിക്, ട്രാവൽ ചെയ്യുമ്പോൾ മ്യൂസിക്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സോങ് കൂടി എന്ന് പറഞ്ഞ് രാത്രി 12 മണി വരെ ഫോൺ നോക്കിയിരിക്കാനും കാരണം മ്യൂസിക് തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തുന്നത് മ്യൂസിക് കേൾക്കാനല്ലേ? ഒരു പാട്ട് പോലും കേൾക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പോൾ പറ, മ്യൂസിക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ കുറച്ച് മ്യൂസിക് കേട്ട് തിരിച്ചു വന്നാലോ? ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർജെ ഡാവിൽ, കുട്ടി കുട്ടി ആർജെ നൗറിൻ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം ആർജെക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. ഒരു പാട്ട് കേട്ട് നമ്മുടെ മൂഡ് മാറ്റാൻ കഴിയും, അതാണ് മ്യൂസിക്കിൻ്റെ മാജിക്. മ്യൂസിക് ഇസ് എൻ ഇമോഷൻ, എ മെമ്മറി. കഴിഞ്ഞ ഓൺ എക്സാം ടൈമിൽ കുറേ സമയം പഠിച്ച് ബോറടിച്ച് കുറച്ച് സമയം പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം എക്സാം ഹാളിലെത്തിയപ്പോൾ ആൻസർ ഒന്നും അറിയില്ല, പാട്ടിൻ്റെ ലിറിക്ക് തലേറുണ്ട്. നിങ്ങൾക്കും ഇതുപോലത്തെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ. അതിനു മുമ്പ് ഒരു പാട്ടായാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർജെ ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കുട്ടുകൂടാം, ആർജിക് ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രയത്നങ്ങൾ? ഒരു പാട്ട് പാട്ടാവണമെങ്കിൽ കുറേ പേരുടെ കഷ്ടപ്പാടുണ്ട്. മ്യൂസിക് ഡയറക്ടേഴ്സ്, ലിറിസിസ്റ്റ്, സിംഗേഴ്സ്, ഇൻസ്ട്രുമെന്റ് പ്ലെയേഴ്സ്, അങ്ങനെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എൻ്റെ കൂട്ടുകാർക്ക് അറിയില്ലേ? നമ്മൾ കേൾക്കാറില്ലേ മഴ, നല്ല കട്ടൻ കാപ്പി, ജോൺസൺ മാഷിൻ്റെ പാട്ട്, ആ അന്തസ്, അതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുന്നത്? അവരുടെ വരികളുള്ള ജീവൻ കാരണം. അപ്പൊ പ്രഗത്ഭരായ എല്ലാവരെയും മനസ്സുകൊണ്ട് ഓർത്തുകൊണ്ട് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, ആർജെ നൗറിൻ നിങ്ങളോടൊപ്പം. കുട്ടി ആർജെ നൗറിൻ.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം. ആർജെക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. നമ്മുടെ വാനമ്പാടിയായ ചിത്ര ചേച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാൻ എന്ത് രസമാണല്ലേ. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഏതാ ചിത്ര ചേച്ചിൻ്റെ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ തുടക്കം മൂവിയിലെ പാട്ടാണ് കേട്ടോ എനിക്ക് വരുന്നത്. കാലം എത്ര കഴിഞ്ഞാലും മീനിൻ്റെ ക്വാളിറ്റി കുറയില്ലാത്ത പോലെയാണ് ചിത്ര ചേച്ചിൻ്റെ വോയിസ്. മ്യൂസിക്കിന് പ്രായമില്ല, മരണമില്ല, ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്താണല്ലേ നമ്മുടെ മനസ്സിലൊരു എന്ത് സന്തോഷമാണല്ലേ ഒരു പാട്ട് കേൾക്കുമ്പോൾ. എനിക്ക് പാട്ടിനെ കുറിച്ച് പറഞ്ഞ് മതിയാവുന്നില്ല. അപ്പോൾ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജെ ഇക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്.

വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജിക് ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. ഈ വർഷം ഏറ്റവും നല്ല ഗായികയുടെ നാഷണൽ അവാർഡ് കിട്ടിയത് ആർക്കാണെന്നറിയോ? വൈക്കം വിജയലക്ഷ്മി. നമ്മുടെ ARMലെ അങ്ങ് വാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങ് വീണതുരുത്തില് നീർപ്പരയ്ക്കും നിഴലിടും അമ്പലക്കലയ്ക്കുള്ളിലെ ഓമ കുഞ്ഞനോ. ഇത് ഞാൻ പാടി കൊളാക്കില്ലല്ലോ അല്ലേ? എൻ്റെ തൊണ്ടയിൽ ചെറിയ കിച്ച് കിച്ച് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണേ. വിശേഷങ്ങൾ പറഞ്ഞിരിക്കുക, നമ്മുടെ പാട്ടുകൾക്കുള്ള ടൈം ആയിട്ടുണ്ടേ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജെ ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടിയാർ.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം ആർജെക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. കേ പോപ്പ് ആണ് എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടം. BTS, സ്ട്രേ കിഡ്സ്, ബ്ലാക്ക് പിങ്ക്, ഇലിറ്റ്, അങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട് ബാൻഡുകൾ. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് പിങ്ക് ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഒന്ന് മെസ്സേജ് ചെയ്യണേ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക്, 9072879090. എന്നാലും കുറച്ച് പാട്ട് കേട്ടി തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർജെ ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം. ആർജെക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാണ്ട് എന്ത് മ്യൂസിക്? എന്തൊക്കെ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണല്ലേ ഉള്ളത്. വയലിൻ, ഗിറ്റാർ, ഡ്രംസ്, ഫ്ലൂട്ട്, ട്രംപറ്റ്, അങ്ങനെ അങ്ങനെ. ഇതൊക്കെ ചേർന്നാണ് ഒരു നല്ല സോങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി മുതൽ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് മാത്രം ആസ്വദിച്ചാൽ പോരെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർക്കാൻ ശ്രമിക്കണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജെ ഇക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം. ആർജിക്ഡാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. കഴിഞ്ഞ വെക്കേഷൻ മുഴുവൻ ഞാനും എൻ്റെ അനിയത്തിയും പാട്ട് വെച്ച് കുറേ ഡാൻസ് കളിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലീൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും ഡാൻസും പാട്ടൊക്കെ വെച്ച് കളിക്കുമ്പോഴും ഒരു രസം തന്നെയാണല്ലേ. കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഈ പാട്ട് വെച്ച് ഞങ്ങൾ ഡാൻസ് കളിക്കണ കണ്ട് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാ, പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചോ, പേപ്പർ വെറ്റാ, എന്നിട്ട് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയേക്കണത്, നമ്മൾ ഇനിയും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ ക്ലാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ നൗറിൻ.

0: ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട, നിങ്ങളോടൊപ്പമുള്ളത് ആർജി കിടാവിൽ ആർജി നൗറിൻ. ഇപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ്റെ സമയമായിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും. അതേത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം.
1: എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്?
2: കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്.
1: ഓ, അത് ശരി. എടാ, ഏതായാലും നീ തോക്കും അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം. അപ്പുക്കുട്ടാ,
3: തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട?
1: നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം.
3: അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണ് മനസ്സിലായത്.
1: നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ?
4: സിനിമ പാടാനായിരിക്കും.
1: അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ.
3: ആരുടെ പാട്ട് കേട്ടാണ്ട് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന്
2: കാണാം.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ 9072879090 അയക്കണേ. നമ്പർ വീണ്ടും പറയാം, 9072879090. അപ്പോൾ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജി ഡാവിൽ നിങ്ങളോടൊപ്പം കുട്ടി ആർജി നൗറീൻ.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം ആർജിക് ഡാവിൽ, നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നൗറിൻ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കിയപ്പോൾ 10 മണി ആവാറായിട്ടുണ്ട്. ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടേ. ഇന്ന് നമ്മൾ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞ എല്ലാ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വേറൊരു കുട്ടി ആർജെ വേറൊരു ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. This is Kutti RJ Nowring signing off from My Radio 90 FM. Ketarnyu kuttu kuda. And you're listening to your favorite show, RJ Davu.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ജനിൽ മാഷാണിത്. ഞാൻ തലൂർ സെൻറ്റ് തെരസിറ്റാസ് സ്കൂളിലെ അധ്യാപകനാണ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളുമായി കൂട്ടുകൂടാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഇത്തവണത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് എനിക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഈ ഏറ്റവും വലിയ സന്തോഷമുള്ള ഈ ഒരു നിമിഷത്തിൽ എന്നോട് പലരും പല വിളികളും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ വരുന്ന ഒരു തലമുറയ്ക്ക് നിങ്ങൾക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്താണ്, ഒരു നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവാനായിട്ട് ഏറ്റവും നല്ല ട്രിക്സ് എന്താണെന്നാണ് ചോദിച്ചത്. ഈ ട്രിക്സും അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെ ഞാൻ ഇനിയും വരാം. എന്തായാലും വളരെ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. നമുക്ക് എന്തായാലും പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: വെൽക്കം ബാക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. നിങ്ങൾക്കായി കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമയിലെ ഡയലോഗ് പ്ലേ ചെയ്യും. ആ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ ഉത്തരമയക്കുക. ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ്.
1: എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്?
2: കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് സായിരം തുടങ്ങിയിട്ട്.
1: ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും, അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ.
3: തോക്കും പോയത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട.
1: നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം.
3: അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്?
1: നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ
4: സിനിമ പാടാനായിരിക്കും.
1: അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ.
3: ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന്
2: കാണാം.
0: ഓക്കെ, വളരെ സിമ്പിളായിരുന്നു അല്ലേ? എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം കിട്ടിയെങ്കിൽ ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ഉത്തരത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോൺ നമ്പർ 9072879090. 9072879090. ഉത്തരമയക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.
5: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഇത്തവണ അധ്യാപക അവാർഡ് നേടിയപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ അവാർഡിനായി ഏറ്റവും കൂടുതൽ പരിഗണിച്ച ഒരു കാര്യം എന്താണെന്ന്. അങ്ങനെ ഒരു കാര്യമായിട്ട് അങ്ങനെ പരിഗണനയല്ല, പല കാര്യങ്ങൾ പരിഗണിച്ചു. അതിലൊരു കാര്യമായിരുന്നു വാട്ടർ ബെൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നമ്മുടെ കുട്ടികളെ വെള്ളം കുടിപ്പിക്കാനായിട്ടുള്ള ഒരു മണിയാണ് ശരിക്കും വാട്ടർ ബെൽ എന്ന് പറയുന്നത്. ഈ ബെല്ലടിക്കുമ്പോൾ കുട്ടികൾ തങ്ങളുടെ ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിൽ എടുക്കുന്നു, വെള്ളം കുടിക്കുന്നു, തങ്ങളുടെ ക്ഷീണമകറ്റുന്നു. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്, നിർജ്ജലീകരണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ വെള്ളം കുടിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഒരു പക്ഷേ ആയിരിക്കണം എന്നില്ല, അല്ലേ? നിങ്ങളുടെ ബാഗിൽ വെള്ളമുണ്ടായിരിക്കാം, നിങ്ങളുടെ വണ്ടിയിൽ വെള്ളമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെള്ളമുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, വെള്ളം കുടി ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി

ഏറ്റുള്ളൊരു കാര്യമാണ് വാട്ടർ ബിൽ എന്ന് പറയുന്നത്. അത് കേരള സംസ്ഥാനം ഒട്ടാകെ ഏറ്റെടുത്തു. മാത്രമല്ല തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര തുടങ്ങി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ വാട്ടർ ബെൽ സംവിധാനം വന്നു. ബെല്ലടിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും വെള്ളം കുടിക്കണം. വെള്ളം നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വെള്ളമെടുക്കുക, കുടിക്കുക, ആരോഗ്യം വർദ്ധിപ്പിക്കുക. ഈ എനർജി ലെവൽ ഇനിയും കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് മനോഹരമായ ഗാനങ്ങൾ കേട്ടുവരാം. ഈ പാട്ടുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുവാനും കൂടി സമയം കണ്ടെത്തണേ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: തന്നെ എന്നെ അങ്ങനെ എടുത്തോളി.
1: വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഞാനൊരു കായിക അധ്യാപകനാണ്. കായിക അധ്യാപകൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ പ്രിയങ്കരനായ ഒരു മാഷ് തന്നെയാണ്. നമുക്കെല്ലാവർക്കും വിവിധങ്ങളായിട്ടുള്ള കളികളെല്ലാം നമുക്കിഷ്ടമാണ്. നമ്മൾ ഒരുപക്ഷെ ഫുട്ബോൾ കളിക്കുന്നവരാകാം, ക്രിക്കറ്റ് കളിക്കുന്നവരാകാം, വോളിബോൾ കളിക്കുന്നവരാകാം, ഷട്ടിൽ കളിക്കുന്നവരാകാം, കബഡി കളിക്കുന്നവരാകാം, അങ്ങനെ പലതരത്തിലുള്ള കളികളുണ്ട് അല്ലേ. എന്തായാലും പി ടി പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം വളരെ വലിയൊരു ഇൻട്രസ്റ്റാണ് കളിക്കാനായിട്ട്, ഇറങ്ങാനായിട്ട്. കുട്ടികൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ മുതിർന്നവരാണെങ്കിലും പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പ്രഷറാവാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആകാം, ഷുഗറാകാം, ഇങ്ങനെയുള്ള അസുഖങ്ങളെയെല്ലാം നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്തായാലും നിങ്ങൾ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമം ചെയ്യാനായിട്ട് ഇനിയും കൂടുതൽ സമയം കണ്ടെത്തുക. വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അതിനുള്ള സമയം തീർച്ചയായും കണ്ടെത്തണം. നമുക്ക് കേൾക്കാം ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നേടിയെടുക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വിവിധങ്ങളായിട്ടുള്ള സ്പോർട്സിലെല്ലാം നമ്മൾ എൻഗേജ്ഡ് ആയാലും അതിനെയെല്ലാം ഒരു പ്രൊഫഷണലിസത്തോടു കൂടി കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. എനിക്കും ഇതേപോലെ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ക്രൊയേഷ്യയിൽ നടന്ന വേൾഡ് കപ്പിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ ഇന്ത്യയുടെ ജേഴ്സി അണിയാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ക്രൊയേഷ്യയിലെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ അവിടെ ഇന്ത്യയുടെ ദേശീയഗാനം ആലപിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷവും കണ്ണുനീരും എല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. എന്തായാലും നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ നമുക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനും നമുക്ക് സാധിക്കട്ടെ. പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടോ? അപ്പോൾ നമുക്ക് കേൾക്കാം മനോഹരമായ ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. സ്പോർട്സിൽ മാത്രമല്ല ആർട്സിലും ഒരു പൈറ്റ് പയറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ മനോഹരമായ ഒരു ഓർമ്മയാണ്. എൻ എസ് മാധവൻ്റെ ഹിഗുറ്റ എന്ന നാടകം, അത് ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത് അതിൽ അഭിനയിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ നല്ലൊരു ഓർമ്മയാണ്. നാടകം മാത്രമല്ല കവിതകളും അതുപോലെ മറ്റ് പല കലാപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് എൻ്റെ കുട്ടികളിലേക്ക് എത്തിക്കുവാനും എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതും എൻ്റെ അവാർഡിന് വളരെയധികം തിളക്കം കൂട്ടുന്ന ഒരു കാര്യമായി ഞാൻ കരുതുന്നു. കുട്ടികളെ വെച്ച് പലതരത്തിലുള്ള ഷോർട്ട് ഫിലിംസ്, അതുപോലെ ഇപ്പോൾ കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള റീൽസ്, അതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 25-ലധികം ഷോർട്ട് ഫിലിംസ് കുട്ടികളെ വെച്ച് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഓർക്കുന്നു. എല്ലാം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഷോർട്ട് ഫിലിംസ് തന്നെയായിരുന്നു. അതിലൊന്ന് മൊട്ടത്തലച്ചി, അതായത് കേശധാനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഷോർട്ട് ഫിലിം. കേശധാനം എന്തിനാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. അതുപോലെ തന്നെ മറ്റൊരു ഷോർട്ട് ഫിലിമായിരുന്നു എക്സ്റ്റെൻഡ് യുവർ ഹാൻഡ്സ്, പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി കുട്ടികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം, അതായിരുന്നു എക്സ്റ്റെൻഡ് യുവർ ഹാൻഡ്സ്. ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല ഷോർട്ട് ഫിലിംസ് നിർമ്മിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും കലാരംഗത്ത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ പഠനത്തിന് മാത്രം സമയം കണ്ടെത്തിയാൽ പോരാ, മറിച്ച് ഇതുപോലെയുള്ള കലാപ്രവർത്തനങ്ങൾക്കും അതുപോലെ കായിക പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തണം. എന്തായാലും ഇപ്പോൾ നമുക്ക് ചില പാട്ടുകൾ കൂടി നമുക്ക് കേൾക്കാം. മനോഹരമായ പാട്ടുകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ടോ? നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം അല്ലേ? ഈ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനും നമുക്ക് പറ്റണം. നമ്മൾ ഇതിന് സഹായിക്കാനായിട്ട് നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരും ഒരുപാട് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഡെഡിക്കേഷൻ നമുക്ക് അതിനുണ്ടാവണം ഈ ലക്ഷ്യത്തിലെത്താനായിട്ട്. അതുപോലെ നമുക്ക് എന്താ കൺസിസ്റ്റൻസി ഉണ്ടാവണം, നല്ല ഹാർഡ് വർക്കിംഗ് ആവണം. അങ്ങനെയെല്ലാം നമ്മളായിത്തീരുമ്പോഴാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്തെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കണമെങ്കിൽ പലതരത്തിലുള്ള സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിട്ട് വരും, ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വരാം, കളിക്കാനുള്ള സമയങ്ങളെ നമ്മൾ മാറ്റിവെച്ചും ചിലപ്പോൾ പഠിക്കാനായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരാം. പക്ഷേ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് നല്ല രീതിയിൽ നല്ല ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരോ നമ്മളെ വന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ കോളുകൾ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റീൽസ് കാണാനായിട്ട് തോന്നും. പക്ഷേ അതെല്ലാം നമ്മളൊന്ന് മാറ്റിവെച്ചുകൊണ്ട് പഠിക്കുന്ന സമയം പൂർണ്ണമായിട്ടും പഠിക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ നമ്മുടെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും ലക്ഷ്യങ്ങൾ ആരും മറക്കണ്ട, ലക്ഷ്യങ്ങളെ പിന്തുടരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ലക്ഷ്യങ്ങൾ ഇതുവരെയും സെറ്റാവാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തി അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ ഈ യാത്രയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിടി നല്ല ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: അങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശ്ശൂരിൽ മൈ റേഡിയോ 90 FM-ന്റെ സ്റ്റേഷനിൽ.
1: ഇതെന്തുട്ട് കഥയാണ്?
0: ജീവിത ഗന്ധിയായ കഥ, ആരും കേൾക്കാത്ത കഥ, പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ കഥ.
2: ഓയ് ചേട്ടോ, ഇതിനേക്കാളും നല്ല കഥ നമ്മുടെ മൈ റേഡിയോ 90 FM-ൽ ലാസ്റ്റ് ബെഞ്ചിലുണ്ടല്ലോ.
3: കേട്ടറിഞ്ഞ കഥകളെക്കാളും മധുരതരമായ കഥകൾക്കായി കാതോർക്കൂ മൈ റേഡിയോ 90 FM-ൽ ലാസ്റ്റ് ബെഞ്ച്. മൺഡേ ടു ഫ്രൈഡേ 7 PM to 10 PM.

വെൽക്കം ബാക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഇനി നമ്മൾ സംസാരിക്കാനായി പോകുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ഭക്ഷണം. രാവിലെ ഉറക്കമുണർന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്നാക്ക്, രാത്രിയിൽ ഡിന്നർ. അങ്ങനെ ഒരു ദിവസം എത്ര സമയമാണ് നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വിശക്കുമ്പോൾ മാത്രം വിശപ്പടക്കാനായിട്ടാണോ കഴിക്കുന്നത്? നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കഴിക്കാതെ നേരെ സ്കൂളിലേക്ക് പോയാൽ എങ്ങനെയിരിക്കും? ആദ്യമൊക്കെ കുഴപ്പമൊന്നും കാണില്ലായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം തോന്നാം. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് വരാം. കളിക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകാം. കാരണം നമ്മുടെ ശരീരത്തിന് ഓരോ ദിവസവും ഒരുപാട് ജോലികളുണ്ട് അല്ലേ? നമ്മൾ നടക്കണം, ഓടണം, പഠിക്കണം, ചിന്തിക്കണം, കളിക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ശരീരം അതിൻ്റെ ജോലികൾ ചെയ്യുന്നുണ്ട്. ഈ ജോലികൾ ചെയ്യാനുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ്. അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പേശികൾക്കും എല്ലുകൾക്കും പ്രതിരോധ ശക്തിക്കും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. ഇനി ഒരു ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ചോറും മീൻ കറിയാണോ, അല്ലെങ്കിൽ ബിരിയാണിയാണോ, അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയാണോ? ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ? പക്ഷേ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടണ്ടേ? നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. അങ്ങനെ എല്ലാം കൂടി തികഞ്ഞ ഒരു ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണം നമുക്ക് ശീലമാക്കാം. എന്തായാലും പാട്ടുകൾക്ക് ശേഷം നമുക്ക് ഇനി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. നമുക്കെല്ലാവർക്കും കഥകൾ കേൾക്കാനായിട്ട് ഇഷ്ടമാണ് അല്ലേ? നമ്മളെല്ലാവരും വളരെ കേട്ട് തഴമ്പിച്ച് ഒരുപാട് കഥകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള പല കഥകളും ഉണ്ടാവാം. അത് ചിലപ്പോൾ രാജാവിൻ്റെയും രാജ്ഞിയുടെയും കഥയാവാം, മുയിലും ആമയുടെയും കഥയാവാം, അങ്ങനെ പലതരത്തിലുള്ള കഥകളുണ്ടാവും. നമ്മുടെ മുത്തശ്ശിമാരോ നമ്മുടെ അമ്മമാരോ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിരവധി കഥകളുണ്ട്. പക്ഷെ ഇന്ന് കുട്ടികളിൽ എത്രമാത്രം കഥകൾ കേൾക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കുട്ടികൾക്ക് കഥകൾ കേൾക്കാനുള്ള അവസരങ്ങൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സൺഡേ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഞായറാഴ്ചകളിൽ കുട്ടികൾ കഥകൾ കേൾക്കുകയാണ്. ഈ കഥകൾ പറയുന്നതോ കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ ഓരോ ഗുണപാഠമുള്ള അല്ലെങ്കിൽ മൂല്യങ്ങളുള്ള ഓരോ കഥകൾ തിരഞ്ഞെടുത്ത് അത് വായിച്ച് അത് വീഡിയോയിൽ പകർത്തി നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് സൺഡേ സ്റ്റോറീസിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കഥകൾ കേൾക്കാനുള്ള കുട്ടികളുടെ ആകാംക്ഷ വളരെ വർദ്ധിക്കുന്നു, ഒപ്പം അറിവ് നേടുന്നു. അതുമാത്രമല്ല വായനാശീലവും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള കഥകൾ വായിക്കണം, ചിത്രകഥകൾ വായിക്കാം, രസകരമായ സംഭവങ്ങൾ അറിയാം, പുതിയ സ്ഥലങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാം. ഒരു പുസ്തകം തുറക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുക. അങ്ങനെ വായന ശീലമാക്കിയാൽ പലതരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാട്ടിലെ കഥ വായിക്കുകയാണെന്ന് കരുതുക. അവിടെയുള്ള മൃഗങ്ങളെക്കുറിച്ചും അവയുടെ ജീവിത രീതികളെക്കുറിച്ചും വായിക്കുമ്പോൾ ആ കാടിനെക്കുറിച്ച് ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. അതിനായി നമ്മൾ അവിടെ നേരിട്ട് പോകണമെന്നൊന്നില്ല. വായനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ്. വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ലോകത്തിലെ പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ വായന നമ്മെ സഹായിക്കും. വായിക്കുമ്പോൾ പുതിയ വാക്കുകൾ നമ്മൾ പരിചയപ്പെടും, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കാനും ഈ വായന നമ്മെ സഹായിക്കും. ഇനിയൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കഥകൾ വായിക്കാനാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണാനും അതിലൂടെ കഥകൾ മനസ്സിലാക്കാനാണോ ഇഷ്ടം? കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഈ ചിത്രങ്ങളും മറ്റുമുള്ള കഥകൾ കാണുവാനും വായിക്കുവാനുമാണ് ഏറ്റവും ഇഷ്ടം. അത് രണ്ടായാലും കുഴപ്പമില്ല. വായനയിലേക്ക് കടക്കാൻ വലിയ പുസ്തകങ്ങൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചെറിയ കഥകളിൽ നിന്ന് നമുക്ക് വായിച്ചു തുടങ്ങാം. നമ്മൾ ഇനിയും വായന ശീലമാക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പുസ്തകം കണ്ടെത്തുക, അത് വായിക്കുക, വായന ശീലമാക്കുക. എന്തായാലും ഈ കഥകൾക്കിടയിലും നമുക്ക് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ സയൻസ് എക്സിബിഷൻ നടന്നു. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കാണുമ്പോൾ അതിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പല എക്സ്പെരിമെൻസും കുട്ടികൾ ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ മേള നടന്നു. വർക്ക് എക്സ്പീരിയൻസിൻ്റെ മേളയിലും കുട്ടികൾ എന്ത് മനോഹരമായിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള പല ഐഡിയാസും അവരതിൽ എക്സിബിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ക്രിയാത്മകമായിട്ടുള്ള പല ശേഷികളെയും വർദ്ധിപ്പിക്കാനായിട്ട് സ്കൂളിലെ സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പല കുട്ടികളും ഇന്ന് ആ ഒരു ക്രിയേറ്റിവിറ്റി എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഫോണിൽ കുത്തിയാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല അല്ലേ. ഇപ്പോൾ AIയുടെ ഒരു തരംഗമാണ് ശരിക്കിപ്പോൾ. നമുക്ക് എന്ത് ഉത്തരം കിട്ടണമെങ്കിലും നമ്മൾ AIനെ സമീപിക്കുന്ന ഒരു രീതിയാണ് പല കുട്ടികളിലും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചിന്താശേഷി അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെല്ലാം നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് നമുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടീച്ചർമാർ ചെയ്തു വരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് കണ്ടെത്താനായിട്ടുള്ള പല തരത്തിലുള്ള അല്ലെങ്കിൽ പല വിധത്തിൽ നമ്മൾ ശ്രമിക്കും. അത് ചിലപ്പോൾ നമ്മുടെ മുതിർന്നവരോട് ചോദിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അയൽവക്കത്ത് നന്നായി പഠിക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ടും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്വായത്തമാക്കുകയും നമ്മൾ അറിവ് നേടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് അതെല്ലാം കുട്ടികൾ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ സ്കൂളിൽ കാണാറുണ്ട്. അതായത് നമ്മുടെ ചിന്താശേഷിയെ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് നമ്മളവിടെ കാണാറുണ്ട്. എന്തായാലും നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ള ശേഷിയെ നമുക്ക് തിരികെ പിടിക്കാനായിട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വായനയെ നമുക്ക് സ്വായക്തമാക്കാം. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനോട് കൂടുതലായിട്ട് അടുത്ത് അറിഞ്ഞ് അവരോട് പെരുമാറി അവരുടേതിൽ നിന്നുള്ള അറിവുകൾ കൂടി നമ്മൾ നേടിയെടുക്കണമെന്നുള്ള ഒരു വാശി ഓരോ കുട്ടിക്കും ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ക്രിയാത്മകത നമുക്ക് വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്തായാലും നമ്മുടെ ക്രിയാത്മക ശേഷി വർദ്ധിക്കട്ടെ. എന്തായാലും നമ്മുടെ എനർജി ലെവൽ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിനായി നമുക്ക് കേൾക്കാം മനോഹരമായ ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1.5 കപ്പ് ഡോക്ടേഴ്സ് ടോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS-നും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് MyRadio90FM-ൽ ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: MyRadio90FM-ൽ എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic.

0: വെൽക്കം ബാക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. നിങ്ങൾക്കായി കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമയിലെ ഡയലോഗ് പ്ലേ ചെയ്യും. ആ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ ഉത്തരമയക്കുക. ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ്.
1: എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്?
2: കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്.
1: ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും, അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ.
3: തോക്കുമ്പോ വലിയവനും ഒന്ന് വേർക്കും, ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട.
1: നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം.
3: അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണ് മനസ്സിലായത്.
1: നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ
3: സിനിമ പാടാനായിരിക്കും.
1: അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ.
3: ആരുടെ പാട്ട് കേട്ടാണ്ട് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന്
2: കാണാം.
0: ഓക്കെ, വളരെ സിമ്പിളായിരുന്നു അല്ലേ? എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം കിട്ടിയെങ്കിൽ ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ഉത്തരത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോൺ നമ്പർ 9072879090. 9072879090. ഉത്തരമയക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടെയുള്ളത്. എന്തായാലും സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം ഒരു മണിയാവാറായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിങ്ങൾ മറക്കണ്ട. നമ്മൾ വാട്ടർ ബെൽ അടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. അതുപോലെ ദിവസവും വ്യായാമത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. നേരാനേരത്തിന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ നമുക്ക് പാട്ടും പാടി സഞ്ചരിക്കാം. എന്തായാലും നമ്മുടെ സമയം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, സമയം വളരെ പ്രൊഡക്റ്റീവാക്കുക. പഠിപ്പിനൊപ്പം തന്നെ സ്പോർട്സും ആർട്സും ഒക്കെ വേണം. എന്തായാലും ലൈഫ് ഒന്നേ ഉള്ളൂ, അത് പരമാവധി എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ ആർ ജെ നിങ്ങളോടൊപ്പം എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജനിൽ മാഷാണ് കൂടിയുള്ളത്. ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ചേട്ടാ ഇവിടെ എന്തെന്നത്തെ സ്പെഷ്യല്?
1: ഇവിടെ ദോശ, പുട്ട്, ഇഡ്ലി, മസാല ദോശ.
0: അതല്ല ചേട്ടാ, വേറെന്തൊക്കെയുള്ളേ?
1: വേറിപ്പോ ഇവിടെ നമ്മുടെ വട, പരിപ്പുവട, പിന്നെ ഗീ റോസ്റ്റ്, സുഖിയാൻ, ബജ്ജി, മുളക് ബജ്ജി, ഇതൊക്കെ ഉണ്ടാവും.
0: അതൊന്നല്ല ചേട്ടാ, വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലേ?
1: എന്റെ മോളെ, മോൾക്ക് അത്രക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഇവിടെ മൈ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്യും.
2: ഇനി മുതൽ ഇന്നും രാവിലെ 7 മണി മുതൽ 10 മണി വരെ മൈ റേഡിയോ 90 FM-ൽ നമ്മുടെ ചുറ്റുമുള്ള സ്പെഷ്യൽ സ്റ്റോറീസുമായി മോർണിംഗ് ബെൽസ്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: അപ്പ കുട്ട തൊപ്പിക്കാര, എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി, ടപ്പ കല്യാണം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: மை ரேடியோ 90 FM கேட்டறிஞர் கூட்டு கூடா.
1: Oh my goodness.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

My Radio 90 FM கேட்டறிஞர் கோட்டுகுடா.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അച്ഛാ സത്യം പറയണം.
1: സത്യമേ പറയൂ.
0: നന്ദേട്ടൻ ഇന്ന് എത്രയെണ്ണം കഴിച്ചു?
1: അത് അവനോട് ചോദിച്ചാ പോരെ.
2: നീ എനിക്ക് അനുവദിച്ചിട്ടുള്ള കോട്ട ഒന്ന്,
0: ഒന്നും രണ്ടും ഒന്നും അല്ല. എന്നാ ടെസ്റ്റ്? എന്ത് ടെസ്റ്റ്? കൊക്ക്, കൊക്ക് പരീക്ഷ. നന്ദേട്ടൻ ഒറ്റക്കാലെ നിൽക്കും. പത്തെണ്ണുന്നത് വരെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു പെഗ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നർത്ഥം. എട്ടെണ്ണുന്നത് വരെ ആണെങ്കിൽ രണ്ടെണ്ണം എന്നർത്ഥം. ആറെണ്ണുന്നത് വരെ ആണെങ്കിൽ മൂന്ന്.
3: സ്റ്റാർട്ട്.
0: വൺ.

0: സിബിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.